സൂറെ ബനി ഇസ്രായീൽ പിഞ്ചല്ല സമസിപാറ ആയത് നമ്പർ 10. ഉസ്ദി സേന അല്ലാ ജില്ലഷാനുഹു പർമായി ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു റബ്ബന യാത് ക ആഗ വഖ് ചികല മായില ഷു ഇലൽ കഹ്ഫി ദ പാര ദ പനാ അഗസ്തു സ്വാനാനോ

ഫർമായി, ഇനി വാചുൽ മുങ്കഅല ആദാനിഹിം ദ അഗീബ ഗുഗുനു ബാന്തി ഫിൽ കാഫി പഗാർകി സിനീന യസൂകലുന, ഇനി പറമുങ്കാ